0: എവിറ്റ് ജീവമാണ് സത്വയാൻ സദരദേ നാ ഗായന കർബീൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയാൻ മാർസേട സിയലു കൗരവേ വേവായി കേന
1: സോദേശേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേനാ തുന്നന സ്വർഗ്ഗേ സിയോൻ ഹി ഉമഹസ്ഗേ സിംഹാസനേ ഇദിരിയേ സിടിന വെടി മഹല്ലാൻ 24 ദേനാ സ്വകീയ കിരുളു ബിമദമ ദേവിയാൻ മാർസ് ഇദിരിയേ വെന്ദ വെടിപ്പിൻ ഒബ സദാ കാലേൻ സദാ കാലേട ഗൗരവേ ലബാനട സുദുസു ദേവിയാൻ മാർസ്